ഈ ആമാണ്ടവരെ എന്നിടത്തിൽ വരുകിറവുകളെ നാം പുറമേ തള്ളുവതിലെ നിങ്ങൾ എന്ത് മതമാക ഇരുന്നാലും എന്ത് ഇനമാക ഇരുന്നാലും അവരിടത്തിൽ വരുമ്പോഴത് അവർ തന്നെ രാജ്യത്തിലെ ഈറ്റുകൊള്ളുകളവനാക ഇരിക്കിറാർ. ഏനെന്നാൽ അവർ താൻ എങ്ങൾ ഒവ്വൊരുവരെയും പഠിത്ത മെയ്യാണ് ദേവൻ. അവരെ എഴുന്തരളും പടിയാകനങ്ങൾ വസന പാടലെ പാടി അവരെ ജപിപ്പോ.